ആകാശവാണി മടിക്കേരി. ശ്രോതൃകളെ, സമയ 6:10 22 സെക്കൻഡുകളു. ഭക്തിഗീതകള കാര്യക്രമ ഉദയരാഗ. ശ്രോതൃകളെ, മൊതലിഗെ കേളോണ ബസവണ്ണനവര വചന. ഉള്ളവരു ശിവാലയവ മാടുവരു. ഗായകരു നാഗരാജ് റാവ് ഹവൽദാർ.